നിത്യസ്തു മേഖലയെ മുഹമ്മദ് റഫീറിനെ ഗീത ദത്ത് സവശിലോ സി ഐ ഡി എഫ് അൽമാത്തിലെ ഗീത് ഒപ്പിനയ്യർ ആണി സംഗീത് ബദ് ബദ്ധക്കല്ലേ അന്നെ മജുരു ആണി ബറല്ലേ ഹെ ബോൽ നിങ്ങളുടെ ചടങ്ങ് അയക്കുക ഹേമന്ത് കുമാർ ഹൻസാവാസം.